0: കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി ആൻഡ് ആലപ്പുഴ ഹാവ് റെക്കോർഡഡ് മോർ ദാൻ 15 mm ഓഫ് റെയിൻഫോൾ സിൻസ് 7 AM ടുഡേ.
1: In cricket, India will take on Afghanistan in a one-off test match at the Maharaja Yadavendra Singh International Cricket Stadium in New Chandigarh today. The match will begin at 9:30 AM Indian time. And that is the end of this news bulletin.